0: ஓம் நம சிவாய. ஞா நாகேஸ்வரி ஃப்ரம் தக்கலை. ஆகாஷவாணியுடைய பிரியப்பட்ட ஸ்ரோதாக்கள்க்கு ஹிருதயம் நிறைய ஓணாசம்சகൾ. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ആഘോഷങ്ങളിലൊന്നാണ് ഓണം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശമാണ് ഓണം ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറയ്ക്കുന്നത്. മഹാബലി രാജാവിന്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമത്വത്തോടെയും ജീവിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം. തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ മഹാബലി വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമായാണ് നാം ഓണം ആഘോഷിക്കുന്നത്. അത്തപ്പൂക്കളത്തിന്റെ വർണ്ണ വൈവിധ്യവും ഓണസദ്യയുടെ സമൃദ്ധിയും വള്ളംകളിയുടെ ആവേശവും നാടൻ കലകളുടെയും ഓണക്കളികളുടെയും ഉല്ലാസവും ചേർന്ന് ഓണം കേരളത്തിന്റെ തനതായ സംസ്കാരത്തിന്റെ മനോഹരമായ പ്രതീകമായി മാറുന്നു. എന്നാൽ ഓണത്തിന്റെ മഹത്വം ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മനുഷ്യരെല്ലാവരും തുല്യമാണ്. സ്നേഹത്തോടെയും സഹോദര്യത്തോടെയും പരസ്പരം ബഹുമാനിച്ചും ജീവിക്കണം എന്ന മഹത്തായ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. കാലം മാറിയാലും തലമുറകൾ മാറിയാലും ഓണത്തിന്റെ ഈ മാനവിക സന്ദേശം എന്നും പ്രസക്തമാണ്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സ്നേഹവും ഐക്യവും സഹകരണവും വളർത്തിക്കൊണ്ട് ഓണത്തിന്റെ യഥാർത്ഥ അർത്ഥം ജീവിതത്തിൽ പകർത്താം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഓം നമ ശിവായ.
1: Anandida, I studying is UKG A Sassan.
2: My name is Trayasha, studying UKG 6.

0: My name is Deekshana. I am studying UKGB. Onam Shivaya. Om Deshwarya Namaha. I am going to say about the importance of Onam celebration. Onam is a famous festival of Kerala. It is celebrated to welcome King Mahabali. Onam teachers of love, unity, sharing and kindness. People decorate their homes with the beautiful pookalam, that is flower rangoli. Families wear traditional clothes and enjoy a special feast called Onam Sadhya. Children enjoy games, songs, dance and celebrations. Onam remains for to be happy, help others and celebrate together. Thank you, Onam Shivaya.
1: ഓം നമ ശിവായ. ഞാൻ ലക്ഷ്മി, വെസ്റ്റ് നെയ്യൂരിൽ നിന്നാണ്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണം നാളിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. അത്തം നാൾ മുതൽ തൃക്കാൽക്കരയപ്പനെ വരവേൽക്കാനായി അത്തപ്പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കുന്നു.
2: മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ
1: എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ട് ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിക്കുന്ന പുരാവൃതം ബന്ധപ്പെട്ട മഹാബലി ചക്രവർത്തിയുടെ കഥയാണ്. ഓണത്തിനെ ആകർഷണങ്ങളാക്കുന്ന പ്രധാന കാര്യം ഓണക്കോടി, ഓണസദ്യ, തിരുവാതിരക്കളി, പന്തുകളി, കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം തുടങ്ങിയവ. പണ്ട് കാലത്ത് കുടുംബങ്ങളും കൂട്ടുകാരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്നതിനാൽ ഓണം നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ മികവുള്ള രീതിയിൽ ശക്തമാക്കിയിരുന്നു. കാലം മാറിയതിനനുസരിച്ച് ഓണ ആഘോഷങ്ങളും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാണം വിറ്റ് ഓണം ഉണ്ണണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കിയും മൂളിയും, നാലാം ഓണം നക്കിയും തുടച്ചും, അഞ്ചാം ഓണം പിഞ്ചോണം എന്നിങ്ങനെ ഓണച്ചൊല്ലുകളെല്ലാം ഇന്നത്തെ ജനറേഷന് പുതുമയായിരിക്കും. പഴയ കാലത്തെ ഓണം വളരെ ലാളിത്യവും പ്രകൃതിയോട് ചേർന്നതുമായിരുന്നു. പൂക്കളമിട്ടും ഒരുമിച്ച് സദ്യ ഉണ്ടാക്കിയും ആഘോഷിച്ചിരുന്നു. ഇന്നോ ഓൺലൈനുകളിൽ സദ്യ ഓർഡർ ചെയ്തും മത്സരങ്ങൾക്കായി അത്തപ്പൂക്കളമിട്ടും ഒരു എന്തിരാഘോഷം ുന്നു പഴയ കാലത്തിന്റെ ഓണത്തിന്റെ സ്നേഹവും ഐക്യവും ഇനി വരും കാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാനാവട്ടെ. ലോകത്തിലെ ശാന്തിയും സമാധാനവും പരസ്പര സ്നേഹവും ജീവിക്കാനുള്ള മനസ്സും നമുക്ക് ജഗദീശ്വരൻ നൽകി.

ദീപ കെ ബി നായർ, ബി ടി അസിസ്റ്റന്റ് മലയാളം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അരുമന. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളിയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പൊൻപുലരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തി. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത്. ഇതിന് ഒരു പ്രധാനപ്പെട്ട തെളിവാണ് അത്തം മുതൽ തിരുവോണം വരെ നീണ്ടുനിൽക്കുന്നത്.

0: ആഘോഷ പരമ്പര ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒത്തൊരുമിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം. മലയാളികൾ ഉപജീവനത്തിനായി ഏതു നാടുകളെ ആശ്രയിച്ചാലും ഓണക്കാലത്ത് സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്താറ് പതിവാണ്. ഓണം മലയാളിക്ക് ഗൃഹാതുരത്വത്തിന്റെ ഉത്സവം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഓണത്തിനെ കൊയ്ത്തുത്സവം എന്ന് വിളിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഓണം വിളവെടുപ്പിന്റെ ഉത്സവമാണ്. പണ്ട് നമ്മുടെ പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണക്കാലത്താണ്. അതുകൊണ്ടാണ് ഓണത്തിനെ കൊയ്ത്തുത്സവം എന്ന് വിളിക്കുന്നത്. മാവേലി നാടുവാണിടും കാലം, മാനുഷരെല്ലാരും ഒന്നുപോലെ എന്നു തുടങ്ങുന്ന പ്രശസ്തമായ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തെയാണ്. കള്ളവും ചതിയും ഇല്ലാതിരുന്ന മഹാബലിയുടെ ഭരണകാലമായിരുന്നു പണ്ടത്തേത്. ഇതൊക്കെ കണ്ട് അസൂയ തോന്നിയ ദേവന്മാരിൽ മഹാവിഷ്ണു വാമനവേഷം പൂണ്ട് മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു. മഹാബലി ഈ കാര്യത്തിലെ ചതിവ് മനസ്സിലാക്കാതെ അനുവാദം കൊടുത്തു. പിന്നീട് വാമനൻ ആകാശം മുട്ട വളർന്നു. രണ്ടു കാൽപാദം കൊണ്ട് സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. മൂന്നാമത്തെ കാൽപാദം എവിടെ വയ്ക്കണമെന്ന് മഹാബലിയോട് ചോദിച്ചപ്പോൾ തന്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി അനുവാദം നൽകി. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുവാൻ വാമനാവതാരമെടുത്ത വിഷ്ണു ഭഗവാൻ മഹാബലിക്ക് അനുവാദം നൽകി. തിരുവോണനാളിൽ മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് ഐതിഹ്യം. മഹാബലിയെ വരവേൽക്കുന്നതിന് വേണ്ടി അത്തം മുതൽ തിരുവോണനാൾ വരെ മുറ്റത്ത് പൂക്കളം ഒരുക്കുന്നു. തിരുവോണനാൾ മനോഹരമായ പൂക്കളവും വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കളികളും കൊണ്ട് മലയാളി ഗംഭീരമാക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. എവിടെയെല്ലാം മലയാളിയുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷമുണ്ട്. ഓണത്തിന്റെ ഭാഗമായി ഉത്രാടം നാളിൽ ആറന്മുള വള്ളംകളിയും സംഘടിപ്പിക്കാറുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് വള്ളംകളി. ഏകദേശം 30 അടിയോളമുള്ള വള്ളത്തിൽ 100 തുഴക്കാരും 25 പാട്ടുകാരും 4 അമരക്കാരും ഉണ്ടാകും. കാഴ്ചക്കാരുടെ പ്രോത്സാഹനം വേറെയും. ഓണമെന്നത് സന്തോഷത്തിന്റെ ഉത്സവമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓണം വെറുമൊരാഘോഷമായി മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മഹാബലി നാടുവാണപ്പോൾ ഉണ്ടായ സത്യസന്ധതയും പരസ്പര സ്നേഹവും തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. സ്നേഹിച്ചും മറ്റുള്ളവരെ ബഹുമാനിച്ചും ജീവിക്കുന്നതാണ് ഉത്തമം. പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും മുന്നേറാൻ ഈ ഓണക്കാലം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പൊന്നോണാശംസകൾ. നന്ദി, നമസ്കാരം.
1: RM ശിവന്യാ, 8th സ്റ്റാൻഡേർഡ് അരസു മേൽനിലൈ പള്ളി അരുമനെ. അനേവർക്കും ഓണ നൽവാഴ്ത്തുക്കൾ. ഓണം കേരളാവിൻ മിക മുഖ്യമാണ് ദേശീയ തിരുവിഴാവാകും. കലൈ മറ്റും വിളയാട്ടു പോട്ടികൾ നിറൈന്ത ഇന്ത വിഴ അൻപയും ഒറ്റുമയെയും വളർക്കും ഒരു കൊണ്ടാട്ടമാകും. മഹാബലി ചക്രവർത്തിയൻ നിനൈവാക നാം ഒവ്വൊരു ആണ്ടും ഓണം കൊണ്ടാടുകിറോം. ഒരു കാലത്തിൽ കേരളാവിൽ മഹാബലി ചക്രവർത്തി എന്ന മന്നർ ഇരുന്നാർ എന്നും അവരത് ആക്ഷി കാലത്തിൽ മക്കൾ മികവും മഹിഷിയുടനും വളത്തുടനും വാഴ്ന്നനർ എന്നും കൂറപ്പെടുകിറത്. അവർ ഒരു നീതിയാണ് അരസരാക ഇരുന്നാർ എന്നും കടവുകൾ കൂടെ അവരെ കണ്ട് ഭയന്താർകൾ എന്നും ഇതിഹാസങ്ങൾ കൂറുകിഞ്ചന. വിഷ്ണുവിൻ വാമന അവതാരത്താൽ മഹാബലി പാതാള ഉലകത്തിൽ അനുപ്പി വൈത്തതർക്കു പിറക് ഒവ്വൊരു ആണ്ടും മക്കളെ പാർക്ക് അവർ വരികാർ എന്ന നമ്പിക്കയെ ഓണക്കൊണ്ടാട്ടത്തിൻ വരലാറ്റ അടിപ്പടയാകും. പൂക്കളം, ഓണസദ്യ, വള്ളംകളി, ഓണക്കളികൾ മറ്റും കൈകൊട്ടിക്കളി ആകിയവൈ ഓണക്കൊണ്ടാട്ടത്തിൻ അഴകിയ അംശങ്ങളാകും. വീട്ടിൽ കുടുംബ ഉറപ്പിനർകൾ അനേവരും ഒഞ്ചുകൂടി മഹിഷിയുടൻ സാപ്പിടും ഓണസദ്യ നമ്മിടയേയുള്ള ആഴ്ന്ന അൻപയും ഒറ്റുമയും വെളിപ്പെടുത്തുകിറത്. ഓണം കേരളാവിൻ ദേശീയ തിരുവിഴാവാകും. എൻ കുടുംബത്തിനരുടൻ ഇണൈന്തി ഇന്ത ഓണത്തെ കൊണ്ടാടുവതിൽ നാൻ മികവും മഹിഷി അടയുകിറേൻ. ഇന്ത നാളിൽ ഞങ്ങൾ അനേവരും ഒഞ്ചുകൂടി അത്തപ്പൂക്കളമിട്ട് സുവയാണ ഓണസദ്യ സാപ്പിട്ട് പുതിയ ആടകളെ ഉടുത്തി ഓണത്തെ കൊണ്ടാടുകിറോം. അനേവർക്കും എങ്ങൾ പള്ളിയൻ സാർബാക ഓണദിന നൽവാഴ്ത്തുക്കൾ. നന്ദി, വണക്കം.
2: ആലാപനം SP ദീപിക, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അരുമന.